My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Key, D major. Time signature 2/4. BPM 76. Song

மை ரேடியோ 90FM கேட்டறிஞர் கோட்டுக்கூடா.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പച്ച തവക്ക
2: പഴപ്പഴങ്ങ
1: പഴനി പച്ച
2: മിനുമിനുങ്ക
1: ശങ്കരട്ടി
2: ചവതപിള്ള
1: കിണാവന്ത
2: കിണക്കട്ടി
1: ഉടുമ്പ്
2: തുടുപ്പ്
1: മകാ
2: സുഗ
1: പറങ്കി
2: എട്ടുമൺ
1: കുണ്ടുമൺ
2: ജെൽ.

0: എടാ നിന്നെ കെട്ടണ കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടോ.
1: അയ്യോ കുഴപ്പമായോ?
0: എടാ അപ്പനെ നിന്നെ ഭയങ്കര ഇഷ്ടാ, പിന്നെ നിന്റെ ജോലി സെറ്റ് ആവത്തിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: ഒന്നുമല്ല. ഇടി നമ്മൾ കൊണ്ട് ചെറുപ്പത്തി മൂപ്പറുടെ കോട്ട കുപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പർക്ക് ഇപ്പോഴും ഉണ്ടെന്നു.

0: 줌마 킬.
1: 마이 라디오 90FM 게이터는 코트구라.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു എന്നിരിക്കും.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ജബ് തക് ഖുദ.

ണ കടലിൻ കെട്ടികളക്കരമുത്തു കണക്കൊരു പക്ഷുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തെ കാരിത്തക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരമുത്തു കണക്കൊരു പക്ഷു